0: to give on record that there is no such move that has happened. In fact, no permission will be given for the Mohanlal movie whatsoever unless the movie is about something that is connected to the historicity of the place, or if the movie is connected to a devotional theme that is connected with the deity of Shabrimala, that is Lord Ayyappa. Now, K. Muralidharan's particular statement is also come just few days after there was this information that was given that 50,000 rupees will be given as a caution deposit to the Devasam board to allow this picturization of this movie, which has reached its last schedule. In fact, the movie is slated for release on December 24th, and as per the filmmakers, the shoot in Shabrimala is one of the main important part of the second schedule of the movie. However, K. Muralidharan has said no such permission has been given. Let's hear what the minister had to say about it.
1: എന്നെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് ഞാൻ അന്വേഷിക്കാം. ഞാൻ മാധ്യമ വാർത്ത മാത്രമേ എൻ്റെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത ഒരു കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശബരിമലയിലൊന്നും ഷൂട്ടിങ് അനുവദിക്കില്ല. ശബരിമലയിൽ സിനിമ ഷൂട്ടിങ് അനുവദിക്കില്ല. അത് ഭക്തിപരമായിട്ടുള്ള സിനിമകളാണ്. ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പുരാണ സിനിമകൾക്ക് മാത്രമേ അനുവാദം കൊടുക്കാറുള്ളൂ. പൊതു സിനിമകൾ അനുവദിക്കാറില്ല. ക്ഷേത്രങ്ങൾ അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല. അത് ഗവൺമെൻറ്റ് നയമാണ്. സിനിമകൾ ക്ഷേത്രവുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താ പറയേണ്ടത്, സാധാരണ രീതിയിലുള്ള സിനിമകൾക്ക് അനുവാദമില്ല. പുരാണങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ.
0: Well, the next big story is with the rendition of Vande Mataram. In fact, the absence of rendition of Vande Mataram in Kerala during the official function at the Central Stadium in Thiruvananthapuram has led to a massive criticism from the side of the BJP. In fact, the Kerala government went to an extent that they did not even play the national song, let alone the two stanzas to be played. They completely took away the song itself. This has raised a huge bugle of protest from the BJP side, which has stated that the Chief Minister V.D. Satheesan, who abide by the constitution, who has taken an oath by the constitution, has not followed the central laws and the constitutional values that has been put forward and decided to take away the rights of it being played. He further alleged that there is a constitutional violation that has been done, and also alleged V.D. Satheesan government of pandering to the Muslim League as well as the Jamaat-e-Islami. In fact, Rajiv Chandrasekhar has stated this absolutely wrong, and in fact stated that this precedence has not even been seen even in non-BJP ruled state of Karnataka, as well as in Jammu and Kashmir and various, including Himachal Pradesh also. Let's hear what K. Muralidharan, who's the Devasam minister, had stated in support of the Congress party earlier. He said two stanzas would be played, but now Rajiv Chandrasekhar has come forward lashing out against the current government for not playing Vande Mataram at all during the 80th Independence Day function.
1: We are ready to sing two paragraph. Others, we will not agreeing that one. And the parliament passed without the discussion, without voting. We don't want the certificate from BJP. They are always against the communal harmony. That is their attitude.
2: കേരളത്തിലും മാത്രം ഈ ദേശീയ ഗീതം പാടാൻ ഇവിടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. ഒരു റിട്ടൺ സർക്കുലർ പ്രകാരം അവരുടെ റിട്ടൺ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് ദേശീയ ഗാനം മാത്രമാണ് പാടേണ്ടത്. ഇത് ചെയ്യുന്ന മുഖ്യമന്ത്രി ഭരണഘടനയുടെ കയ്യിൽ വെച്ച് ഭരണഘടനമേൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ്. റൂൾ ഓഫ് ലോ പാലിക്കും, ഭരണഘടനയെ ലംഘിക്കില്ല, പാലിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിനെയും കേരള രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്ത് അവർ ഭരണത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അപകടം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. 80 കൊല്ലം മുമ്പേ ഈ ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്തത് ഇന്ത്യൻ മുസ്ലിം ലീഗും അത് നയിക്കുന്ന ജിന്നയായിരുന്നു.
0: Well, that's a wrap from the state of Kerala. In fact, there is more interesting story coming from the neighboring state of Telangana, and my colleague Ashish is